വാഴ്ക്കയിലെ ഒരു കഠിനമാണ് ഒരു സൂല്ലമേ, ഒരു ഭയങ്കരമാണ് വേദനയിൽ പാത. ഉലകത്തിലെ ഏൻ വാഴ്കോ, ഏൻ ഇപ്പിടിപ്പെട്ട പ്രശ്നകൾ, ഏൻ ഇപ്പിടി എൻ ഇളം പ്രായത്തിലെ ഇപ്പിടിപ്പെട്ട അവമാനങ്ങൾ എന്ന് ചൊല്ലി ഞാൻ കത്തുടിയ സമൂഹത്തിലെ കണ്ണീർ വടിത്തു കൊണ്ടിരുന്നേ. എനക്ക് ഉദവി ചെയ്യ യാർ എന്നോട് കൂടെ നിൽക്ക പോകുകാർ എന്ന് ചൊല്ലി ഞാൻ എൻ ഉള്ളത്തിലെ ഞാൻ കണ്ണീരോട് കൂടെ കീബോർഡ് വാസിച്ചു കൊണ്ടേ കത്തരെ ആരാധിച്ചു കൊണ്ടിരുന്ന പോലെ കത്തരെ എനക്കൊരു പാടലേ കൊടുത്ത, എൻ അടയ്ക്കളമേ എൻ ആറുതലേ ഉമ്മയേ നാൻ തേടി ഓടി വന്നേ.